ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നല്ലേ, നിഖിൽ കേണന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ രംഗത ബതുക്കും.

ഹാർട്ടിലെ വൺ പേര് കോരികയിലെത്തുന്ന പുള്ളിയാണെന്ന് അത് പുള്ളിയായി ബുക്കണെ കോരികയിലെപ്പുണ്ടാണ് ഏരേകള കത്തി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.